0: లోపి వా దరిణి. ఇంతసారి కొందమ్మా.
1: ആരെങ്കിലും മി ഹിതാമതകും സലാമെ വാണി കൊണ്ടുവാകും മാസി ആരെന്തൂക്കുന്നാണി കൊങ്ങിരക്കും.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതു അഡസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തു മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്ത കുരിയ ദാണി അൽഗുൻ ഷഹദ മഹ്മൂദ് ഓഡിയോ വാഹക കമിഹാർ അൽഗുമെ മിഗനസ്സനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക മി ഗെനസ്തിനി മി വാഹകയഗെ ഏകാവിസ്വന ബേ ವಾಹಕ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ